ഉറങ്ങാമൽ നാമം വിരന്തോടി എങ്കും സുവിശേഷമിതൈ തൂവോ. ർക്കാകം വരെ

ശക്തികളെല്ലാം നിറവേറപ്പോവർക്കായി നന്ദി യേശു രാജാവേ ദേവനെ. വാനമും ഭൂമിയും ഒളിന്ന് പോനാലും ഓമ്പടെ വാർത്തകളും ഒളിന്നു പോകാതെ യേശു രാജാവേ. രണ്ട് നാളാകും 20 അധികാരത്തില് 22 വശത്തിൽ സ്വന്തം വാക്കുത്തങ്ങളെല്ലാം നീങ്ങൾ നിറവേറ്റപ്പോൾക്കായി നന്ദി. നീങ്ങൾ യുദ്ധം ചെയ്തെടുക്കാൻ നന്ദി അപ്പാ പിതാവ്. നന്ദി ഉമ്മടെ ആളുകൈ വരുവതാക, ഉമ്മടെ രാജ്യം ഇന്ന് ദേശമെങ്ങും വരുവതാക, ഉമ്മടെ സിദ്ധം മാത്രമേ നിറവേറുവതാക യേശു രാജാവേ. രാജാതി രാജനെ, രാജാക്കൾക്കെല്ലാം മേലാണ് രാജാതി രാജനെ, കത്താതി കത്താവേ, ഓമ്മടെ ഓമ്മടെ നീതിയെ സരിക്കട്ടും വേളെ വന്നതുക്കായി നന്ദി അപ്പ. യുദ്ധം സൈന്യങ്ങളപ്പാ ഓവർ ദേശങ്ങൾക്കാക്, വളക്കാലുകളെയാ ഓവർ ദേശങ്ങൾക്കാക, നീതി സൈന്യങ്ങളപ്പാ ഓവർ ദേശത്തലവധികാരികൾക്കാക, ദേവനെ കൊണ്ട് കുവിക്കുന്ന ഓവര് ദേശത്തലവൽ അധികാരികളെ പുറപ്പെടും അപ്പാ പിതാവ്. ദേവനെ പൊല്ലാതെ പിശാചിനെ കിരികളെ വിട്ട് വെളിയേറുവതാക, ഇരുദയങ്ങൾ ചിന്തകളെ വിട്ട് വെളിയേറുവതായ യേശു ക്രിസ്തുവിൻ നാമത്തിലാലെ. ഓമ്മടെ കല്ലാലെ ഇരുദയത്തെ ദേവനെ, സദയാല ഇരുദയത്തെ കൊടുങ്ങളപ്പാ പിതാവ്. ദേവനെ ഇന്ന് മക്കളെ മുട്ട് രക്ഷിക്കളപ്പാ പിതാവ്. പാതാളം ചെല്ലാതെ പോലെ ഇന്ന് ദേശത്തലവൽ അധികാരികൾ ദേവനെ ഇവളെ മുട്ട് രക്ഷിക്കളയ്യാ യേശു രാജാവേ ദേവൻ. ഓ ഉമ്മടെ അക്രിയെ പോലെ വന്ന ദേവനെ അപ്പാ, ഉമ്മടെ അക്രിയെ പോലുങ്ങളയ്യാ. ഓ ദേവനെ എല്ലാ അസുഖങ്ങളെയും ചുട്ടരിപ്പിനാവിനെ ചുട്ടരിയും അപ്പാ പിതാവ്. ദേശത്ത് മക്കളെ പാതുകാക്ക ദേവനെ നീങ്ങൾ ഏർപ്പെടുത്തിന ദേശത്തല അധികാരികളപ്പാ. ദേശത്ത് മക്കൾക്ക് എതിരാകെ പാതുകാപ്പില്ലാമ ഇരിക്കുക നീങ്ങൾ പാക്കുകയും യേശു രാജാവ്. നിങ്ങൾ രാജാക്കളെ തള്ളി രാജാക്കളെ നിങ്ങൾ ഏർപ്പെടുത്ത പോകാൻ നന്ദി അപ്പാ പിതാവ്. നന്ദി എന്തേവനെ സ്വസ്ഥമയ്യ, ദേവനേ സ്വസ്ഥമയ്യ. ഇതേ അനേ ദേവനെ ഭൂമിയുള്ള കണ്ണുകളെല്ലാം ഇതെ കാണപ്പോക്കാൻ നന്ദി അപ്പാ പിതാവ്. ദേവനെ വെളിപ്പെടാതെ മറപൊള്ളുമല്ല അപ്പാ പിതാവ്. ദേവനെ അറിയപ്പെടാതെ രഹസ്യങ്ങളുമില്ല യേശു രാജാവ്. എല്ലാവറ്റെയും നിങ്ങൾ വെളിയിലേ കൊണ്ടുവന്നതുക്കായി നന്ദി രാജാവ്. ദേവനെ 3000 മുൻപ് ദേവനെ നടന്ന ഓവര് കാര്യം ഇസ്രായേൽ ദേശത്തെ അപ്പ, പാഹാൽ വഴക്കങ്ങൾ, പിള്ളേരെ പലികൊടുപ്പത്, തകലയ്ക്കുന്നത്, സകല ക്രിയ, കാനാനിയ ദേശത്തിലെ ക്രിയ, കൊല്ലാതെ ആവിയൽ, ഇസ്രായേൽ ദേശത്തെ വിട്ട് വെളിയാറുകളായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പരിശുദ്ധ രക്തത്തെ ഇസ്രായേൽ ദേശത്തിന് തള്ളിക്കേ. പാഹാൽ ആവിയ ചുട്ടരിക്കപ്പെടുവതാക, യേശുവിനെ ആവിയ ചുട്ടരിക്കപ്പെടുവതാക, ഇസ്രായേൽ ദേശത്തിന് ബാലമണ്ഡലങ്ങൾ എന്ത് ക്രിയാസ്, കൊല്ലാതെ ആവിയുടെ സേനകളെല്ലാം നിർമൂലമെന്ന് ചെന്നു പോവതാക, ഇസ്രായേൽ മക്കൾ രക്ഷിക്കപ്പെടുവാറാക. ദേവനെ ഉമ്മുടെ പരിശുദ്ധ രക്തമപ്പാ പിതാവ്, സിന്ധിന ഭൂമിയിലെ ദേവനെ നടക്കുന്ന ഓവര ക്രിയകളും ചുട്ടരിക്കപ്പെടുവതാക, സ്വതാം കുമര പാവങ്ങൾ ചുട്ടരിക്കപ്പെടുവതാക, എല്ലാ ദേവനെ എല്ലാ കോട്ടുകൾ ടിസാസിൻ കോട്ടുകൾ ഇസ്രായേലിൽ ഇരുന്നാൽ എല്ലാം ചുട്ടരിക്കപ്പെടുവതാക, അണ്ടർഗ്രൗണ്ടിൽ ഇരിക്കുന്ന സകല ക്രിയകളും ചുട്ടരിക്കപ്പെടുവതാക, ബാലോ ഭൂതലത്തോ ഭൂമിയിൽ കീഴാറുടെ മുഴങ്കാൽ യാവും കദ്രായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് മുൻപാകെ മുടങ്ങുവതാകെ എന്തോനെ പിതാവ്. ഈശ്വരൻ മക്കളുടെ മുഴങ്കകൾ യാവും കദ്രായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് മുൻപാകെ മുടങ്ങുവതാക, ഈശ്വര ദേശം പരിശുദ്ധപ്പെടുവതാകെ യേശു രാജാവ്. നമ്മുടെ പരിശുദ്ധ രക്തത്തെ ചൊല്ലിക്കുക വടക്ക് തെക്ക് കിളക്ക് മേർക്കെങ്കും, ബലത്തിനാലുമല്ല, ആയുധത്തിനാലുമല്ല, പരാക്രമത്തിനാലല്ല, നമ്മുടെ ആവിയിനാലേ ആകുമ്പോഴേ ഈശ്വര മക്കൾ അനവരും അറിയത്തക്കതാക, ഉണ്ണത്തക്കതാക, ദേശം വസിക്കപ്പെടുവതാക, മുഴങ്ങാൽ മുഴങ്ങുവതാക ദേവനെ പിതാവ്. ഓ നന്ദി രാജാവ്. ഈശ്വരൻ മക്കൾ രക്ഷിക്കപ്പെടുന്ന വേൺമൺമതെ ദേവനെ പൗൽസുകാർ റോമർ 10:1 ഈശ്വരൻ മക്കൾ രക്ഷിക്കപ്പെടുന്ന വേൺമതെ എന്നുടേ വിണ്ണപ്പം, എന്നുടേ വേണ്ടുകൾ, എന്നുടേ വിരുപ്പമുണ്ട് ദേവനെ. അതെ നിങ്ങൾ ഇന്ന് കടസി നാട്ടിലെ ചെയ്യപ്പോർക്കാൻ നന്ദി, കടസി നാട്ടിലെ ചെയ്യപ്പോർക്കാൻ നന്ദി അപ്പാ പിതാവ്. ഓ നന്ദി എന്തേവനെ അഗ്നിയെ പോലുങ്ങളയ്യാ, ഓമ്മടെ സുട്ടരിപ്പിനാവിനെ സുട്ടരിയുന്ന അസുഖങ്ങളെ, ദേശങ്ങളെ നടക്കുന്ന സകല കാര്യം, ദേശത്തലവൽ മധ്യയിൽ നടക്കുന്ന സകല കാര്യങ്ങളും ചുട്ടരിപ്പിനാവിനാലെ ചുട്ടരിക്കപ്പെടുവതാക, ഒറിവക്കപ്പറ ശണ്ടറിയും നന്ദിയാവിയാണവര് കോടുവയ്യാ. നമ്മുടെ അഗ്നിയെ പുതിയ ഇരുന്നേറ്റ കൊടുങ്ങ, പുതിയ ആവി കൊടുങ്ങ്, ദേശമലത്തും മുഴങ്കകൾ മുഴങ്ങുവതാക. ദേവനെ സമാധാനത്തിൻ ദേവൻ താനെ സാത്താനുണ്ട്, സോ ദേവൻ സാത്താടെ സകല ക്രിയകളും ഉങ്ങളുടെ കളും കിളി ഓ നശിക്കപ്പോളുവാൻ ചെന്ന ദേവൻ. നന്ദി അപ്പാ പിതാവ്, നന്ദി രാജാവ്, നന്ദി അപ്പാ പിതാവ്. ഉമ്മുടെ പിള്ളേർക്ക് ദേവനെ ഭാരത്തിലും ഭൂമിയിലും സകല അധികാരത്തെയും കൊടുത്തിട്ടുള്ള അപ്പാ പിതാവ്. യെശയ്യാ 45:11 നീങ്ങൾ കണ്ടിട്ടുള്ള ഓരോ കാര്യങ്ങളും നിറവേറപ്പോൾക്കാൻ നന്ദി. ഉമ്മുടെ പിള്ളേർ കൂടെ വിരുന്ന് നീങ്ങൾ ചേർന്ന കാര്യം ഭയങ്കരമായി കുറിച്ച് നിൽക്കാൻ നന്ദി അപ്പ. ആരാഞ്ച് പാർക്ക മുടിയാത കാര്യങ്ങളെയും എണ്ണി മുടിയാത അതിശയങ്ങളെയും ഇന്ന് ജപക്കുളുവിന് മൂലമായി നിങ്ങൾ ചെയ്യപ്പോർക്കാൻ നന്ദി രാജാവി, നന്ദി അപ്പ, നന്ദി പരിശുദ്ധാവിയാണവൻ. യോവാൻ 14:12 സ്വന്നിങ്ങളപ്പ, ഞാൻ ചെയ്ത ക്രിയകളും ചെയ്യുന്നു അതൊക്കെ മേലാന ക്രിയകളും ചെയ്യുന്നുണ്ടപ്പ പിതാവ്. ഇന്ന് കടസി നാൾക്കളിലെ എബേസ്യർ 6 സ്വന്നതുപോലെ മാംസത്തോടും രക്തത്തോടും നിങ്ങൾക്ക് പോരാട്ടമില്ല, ബാല മണ്ഡലങ്ങളിൽ ക്രിയ ചെയ്യുന്ന